നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മേടമാസം 25-ാം തീയതി വെള്ളിയാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. സാഹിത്യ പരിപാടി, ലളിതഗാനങ്ങൾ, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV ബാരട്ടാങ് നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 MV ബംബുക്ക സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. MV റാണി ലക്ഷ്മി നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ച കഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV ബാരട്ടാങ് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV സ്റ്റേറ്റ് ഐലൻഡ് ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് സ്റ്റേറ്റ് ഐലൻഡ് കദംതല ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് നാളെ രാവിലെ 7 മണിക്ക് പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 10 ഞായറാഴ്ച രാവിലെ 7 മണിക്ക്. സ്വരാജ് ദ്വീപിലേക്ക് MV കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര പോകും. 10 ഞായറാഴ്ച രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്. ശ്രോതാക്കളെ, എല്ലാ വർഷവും മെയ് 8 ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നു. റെഡ് ക്രോസ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ജീൻ ഹെൻറി ഡുനാൻ്റെ ജന്മദിനമാണ് ഈ ദിനമായി ആഘോഷിക്കുന്നത്. യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവയിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കുന്നതിനും മാനുഷിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം പ്രധാനമായും ഉപയോഗിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 10,00,000 സന്നദ്ധ പ്രവർത്തകരുടെ നിസ്വാർത്ഥ സേവനത്തെ ഈ ദിനം അനുസ്മരിക്കുന്നു. യുദ്ധക്കളങ്ങളിലും ദുരന്ത സ്ഥലങ്ങളിലും മാനവികത നിലനിർത്തുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന സന്ദേശം.

ആകാശവാണി 90-ാം വർഷത്തിൽ 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിൻ്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്നു പന്തലിച്ചു. ബഹുജൻ ഹിതായ ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിൻ്റെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ശ്രോതാക്കളെ, May 8 മുതൽ 14 വരെ UN ആഗോള റോഡ് സുരക്ഷാ വാരമായി ആചരിക്കുന്നു.

0: ലോകാരോഗ്യ സംഘടന ആതിഥേയത്വം വഹിക്കുന്ന ഈ ദിവത്സര ക്യാമ്പയിൻ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, അപകട മരണങ്ങൾ കുറയ്ക്കുക, 2030 റോഡ് മരണങ്ങൾ പകുതിയായി കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സുരക്ഷിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വേഗത പരിധി കുറയ്ക്കൽ, സുരക്ഷിതമായ നടത്തം, സൈക്ലിംഗ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച് റോഡ് സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്.
1: എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യ പരിപാടിയിലേക്ക് സ്വാഗതം.

0: റേഡിയോ രൂപാന്തരം എം രാജീവ് കുമാർ. പങ്കെടുക്കുന്നവർ ആര്യാട് ഗോപാലകൃഷ്ണൻ, എം വേലപ്പൻ, പെരുന്നാട് പ്രഭ, രാജകുമാരി വേണു.
1: നീ എന്താ അവിടുന്ന് കൊറേ നേരമായിട്ട് തിരയുന്നേ?
2: എന്റെ വെട്ടി എനിക്ക് തിരയാൻ പലതും കാണും.
1: ഓ, പലതും കാണും. കാശിന് ഉപയോഗമുള്ളത് വല്ലതും കാണുമോ നിന്റെ വെട്ടിയില്?
2: എന്നാ അതേണ്ട നോക്കിക്കേ.
1: മോതിരം,
2: ഈ മോതിരം എന്റെ വെല്ലിട്ടപ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ, ചേരുന്നില്ലേ?
1: ഒരു പഴഞ്ചൻ ചപ്പളാച്ചി മോതിരം. ഇത് എവിടുന്ന് കിട്ടി?
2: തങ്കമാണിത്, തങ്കമോതിരം.
1: ഇതെങ്ങനെ നിന്റെ വെട്ടിയിൽ വന്ന്?
2: ഇത് എന്റെ ഉമ്മച്ചീടെ ഉമ്മച്ചീടെ ഉമ്മച്ചീടെ ഉമ്മച്ചീടെ തന്തപ്പടിക്ക് ഒരു രാജാവ് കൊടുത്തതാ.
1: എന്നിട്ട് നീയാണോ ഇതിടുന്നത്? ന്യായമായി ഈ തങ്കമോതിരം അണിയേണ്ടത് ഞാനാണ്. നിനക്കറിയാമോ, കുറെ തലമുറ ഞാൻ പിന്നിലേക്ക് ചെന്നാ ചെന്ന് വീഴുന്നത് അക്ബർ ചക്രവർത്തിയുടെ മടിയിലായിരിക്കും. ചരിത്ര സത്യം ഇങ്ങനെ ഇരിക്കെ അതിന്റെ ന്യായമായ അവകാശി ഞാനാണ്. ഞാൻ അതിട്ടൊന്ന് വിലസട്ടെ.
2: കുറെ ചേതമുണ്ട്. മോഹമാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് ഇടാൻ തരാം.
1: നിന്റെ ഓചാരം ആർക്ക് വേണം?
2: എന്നാ വേണ്ട, ഈ തങ്കമോതിരം തൊടാൻ ഞാൻ സമ്മതിക്കില്ല.
1: അമ്പടി, നിന്നെ ഞാൻ കാണിച്ചു തരാം. അന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ നമ്മുടെ വേളിക്ക് ഗർഭമായി. തങ്കമോതിരം ഈയുള്ളവന്റെ വിരലിൽ പ്രശോഭിക്കാനുള്ള സുവർണ അവസരം. ഗർഭമെല്ലാം അങ്ങനെ സ്റ്റൈലിൽ വരുമ്പോ ഞാൻ നമ്മുടെ വേളിയോട് ചോദിച്ചു, എടി നിന്റെ വയറ്റിലുള്ള കുഞ്ഞാണ് ആ പെണ്ണ?
2: എന്തായിരിക്കും
1: ആണ്?
2: എന്നാ പെണ്ണ്?
1: എന്ത് പന്തയം?
2: 50 രൂപ പന്തയം.
1: സമ്മതം. കുഞ്ഞാണാണെങ്കിൽ നിന്റെ വിരലിൽ കിടക്കുന്ന മോതിര ഊരി എനിക്ക് തരണം.
2: ഈ തങ്കമോതിരം?
1: അതെ, തങ്കമോതിരം തന്നെ.
2: ഇതിനൊരുപാട് രൂപ വില കാണും. പഴയ തങ്കമല്ലേ? രാജാവിന്റെ മോതിരം.
1: രാജാവിന്റെ തന്നെ, എന്നാലും സാധനം പഴയതല്ലേ. ആ രാജാവിന്റെ ചെരുപ്പിന് ഇപ്പൊ എന്ത് വില കിട്ടും? അതിരിക്കട്ടെ, നിന്റെ ഒരു പഴയ ബ്ലൗസിന് എന്ത് വില കിട്ടും?
2: അതുപോലാണോ ഈ തങ്കമോതിരം?
1: ഇപ്പോൾ ഈ മോതിരം തൂക്കി വിറ്റ വലിയ തോതി കാശൊന്നും കിട്ടുകയില്ല. ഞാൻ നിന്റെ ഭർത്താവല്ലേ, വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്റെ കടമ. പുരുഷധർമ്മം. ആ 50 രൂപയ്ക്ക് എടുത്തോളാം.
2: പെണ്ണാണെങ്കിൽ എനിക്ക് തരണം 50 രൂപ.
1: ആണാണെങ്കിൽ 60 തങ്കമോതിരം എനിക്ക് തരണം.
2: ഓ, സമ്മതിച്ചു.
1: ഞാനും നമ്മുടെ വേളിയും തമ്മിൽ ഒരു ഷേക്കാൻഡി കൊടുത്ത് പന്തയെ ഉറപ്പിച്ചു. അങ്ങനെ നടക്കുമ്പോ എനിക്കൊരു ഭയം, ഈ 50 രൂപ നഷ്ടപ്പെടുമോ? നഷ്ടപ്പെട്ടില്ല, അത്രയും തുക വേറെ ഉണ്ടായി. എങ്ങനെയെന്നല്ലേ ബഷീറല്ലേ അത്?
3: അതെ അതെ, വലിയ സന്തോഷത്തിലാണല്ലോ.
1: നിങ്ങളൊക്കെ ഹിന്ദുക്കളെന്നും പറഞ്ഞ് നടക്കണ്, മുസൽമാനോട് പന്തായത്തിനുണ്ടാ നിങ്ങള്? എന്തോന്ന് പന്തയം ബഷീർ, എന്റെ ഭാര്യയുടെ വയറ്റി കിടക്കുന്നത് ആണാ പെണ്ണ?
3: ഇത് നല്ല പന്തയം.
1: പന്തയമല്ലേ, ഞങ്ങളും വിടുന്നില്ല. ഗർഭത്തിലുള്ളത് പെണ്ണ്.
3: ആ പെണ്ണ്
1: അല്ല, ആണ. പെണ്ണ്

0: പന്തയം.
1: ഞാനും പന്തയം വയ്ക്കുന്നു. പെണ്ണ് 10 രൂപ പന്തയം.
2: പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞ് ആണ്.
0: അല്ല പെണ്ണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 3 പേരുടെയും കൂടെ പന്തയം കെട്ടുന്നു. ആകെ മൊത്തം ₹50.
1: പ്രസവിക്കുന്ന അന്ന് പണം തരും.
0: അതുപോലെ ഇങ്ങോട്ടും തരണം.
2: അതിനുശേഷം ഒരു സ്വൈരോ ഇല്ലെന്നേ. മനോഹരമായ വല്ല ചിന്തകളുമായി നടക്കുമ്പോഴായിരിക്കും അവന്മാരുടെ ചോദ്യം, പ്രസവിച്ചോ, പെണ്ണല്ലേ എന്നൊക്കെ. ഇങ്ങനെ രാവുപകലുകൾ കഴിഞ്ഞു വരവേ മനോഹരമായൊരു വെളുപ്പാം കാലത്ത് നമ്മൾ ഞെട്ടിയുണരും. മന്ദരസിക്കടി, വലിയ കാര്യമാണ് നീ ചെയ്യാൻ പോണത്. നീ തൊള്ളയിടാതാ, മന്ദരസിക്ക്, മന്ദരസിക്ക്. ഇതെന്ത് പാടാണ്! ഇതൊക്കെ വലിയ കാര്യമാണോ? 1,000,000,000,000,000 പെണ്ണുങ്ങൾ വെച്ചിട്ടുള്ളതാണ് ഈ പ്രസവവേദന എന്നൊക്കെ പറയണതുണ്ടല്ലോ. ആണുങ്ങളായ ഞങ്ങൾക്ക് ഇത് സംബന്ധമായി വ്യക്തമായ ധാരണയെല്ലാം ഉണ്ട്. നീ പുണ്യവാളന്മാരുടെ കൂട്ടത്തി അല്ലാമാ ബഷീർ എന്ന് കൂടി പറഞ്ഞു. ഒരു പിശകും വരാൻ പോടില്ല.

0: தங்கம் போலுள்ள ஒரு குஞ்சி ஒரு உம்மை கொடுத்து ஞா வேலையில் அடுத்து என்ன வியர்த்து குளிச்சு கிடப்பானு கண்ணு திறந்துட்டில்ல பார்த்துக்கே அவருடைய பெரலில் நின் ஆ தங்கம் மோதிரம் ஊதி எடுத்து சுமரில் நின்று லேசம் கும்மாய் வளர்த்தி எடுத்து மோதிரம் மினிக்கு நம்மட விரலில் இட்டு ஒரு ஒற்ற நடத்த பந்தாயம் வச்சில்லையா பகையம்மாரி அவன்மாரோட அடுத்தேக்கு
1: ബഷീർ കണ്ടില്ലേ ഇന്ന് സ്റ്റൈലാണല്ലോ വരോ
2: ഷേവ് ചെയ്ത് കുളിച്ച് അലക്കിയ വസ്ത്രം ധരിച്ച് സിഗരറ്റ് മുഖിച്ച് കുട്ടപ്പനായി
1: നമ്മുടെ വയറ്റത്ത് അടിച്ചോ
2: ആ
1: നമ്മുടെ വേളി പ്രസവിച്ച് ചരിത്രാതീത കാലം മുതൽ ഇങ്ങോട്ട് ഹിന്ദുക്കളും മുസൽമാന്മാരുമായി പന്തയം വെച്ചിട്ടില്ലേ വെച്ചിട്ടില്ലേ അപ്പോഴൊക്കെ ആരാണ് ജയിച്ചിട്ടുള്ളത് മുസൽമാൻ എടുക്കുകാച്ചി എടുക്കുകാച്ചി രണ്ടുപേരും കൂടി 50 രൂപ പന്തയത്ത് ഇങ്ങട്
3: എടുക്കണോ
1: ആ എടുക്കണം പിന്നല്ലാതെ
3: എന്നാ കുറയ്ക്കണ്ട ഞങ്ങൾ അഭിമാനികളോ
2: എല്ലാം കൂടി 50 രൂപയല്ലേ
1: സബാഷ് നോക്കണേ ഇത് കണ്ട വിരലിലേ ഇതാണ് രാജകീയ കങ്കണം തങ്കമാണ് വിക്രമാദിത്യ മഹാരാജാവിന്റേത് അല്ല അശോക ചക്രവർത്തിയുടേതോ
3: ഇത് എവിടുന്ന് കിട്ടി
1: കുടുംബ സ്വത്ത്
2: തന്നെ തന്നെ കുടുംബ ഏതെന്ന് നമുക്കറിയാമല്ലോ രാജകള്ളന്മാരായ കായംകുളം കൊച്ചുണ്ണിയോ ചീപ്പവറാനോ ഹിന്ദുക്കളോട് പിടിച്ചു പറിച്ചതായിരിക്കണം
1: ഇത്രയുമൊക്കെ വായമടിച്ചതല്ലേ ഈ 50 രൂപയെ നിങ്ങൾക്ക് മേടിച്ചു തരാം ചായയും പലാരും അതിൽ നിർത്തണ്ട ഓരോ ലോട്ടറി ടിക്കറ്റ് കൂടി പിന്നെ കുഞ്ഞിന്റെ പേരിൽ എനിക്ക് വിടുക്കണം ഒരു ലോട്ടറി ടിക്കറ്റ് ബാക്കിക്ക് ടൊമാറ്റോ മുന്തിരിങ്ങ ആപ്പിള് കൈതച്ചക്ക ഓറഞ്ച് സാത്തുക്കുടി ഈന്തപ്പഴം ഹലുവ എന്നിത്യാദികൾ പിന്നെ ഒരു നുണുങ്ങ് കസവ് നേരി
3: കസവ് നേരിയത് അതെന്തിനാ
2: അതൊരു നുണുങ്ങ്
1: അതേടേ ഒരു നുണുങ്ങ് കസവ് നേരിയത് നീ എന്ത് വിചാരിച്ചി റൈറ്റ് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ആ കരയാതെ കരയാതെ കരയാതെ പോട്ടെ പോട്ടെ പോട്ടെ പോട്ടെ പോട്ടെ ആ ഇത് ഉടുക്ക് ഉടുക്ക് ആ ഉടുത്തല്ല എടി നീ എന്താടി ഇങ്ങനെ നോക്കണത് ഒരു ചുട്ട നോട്ടം ഈ മുഖം എന്താ വീർക്കാൻ ആവി കയറിയോ ഏ ഒന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല എടി നിനക്ക് എന്ത് വേണം ഞാൻ ചെന്ന് പാരിജാത പുഷ്പം കൊണ്ടുവരണ പറയേ ഒന്നോ രണ്ടോ കൊണ്ട് തരാം
4: എനിക്ക് എന്റെ തങ്കമോതിരം

0: കിട്ടണം.
1: ഓ, അതാണ്
0: പിന്നെ 50 രൂപയും കിട്ടണം.
1: മോതിരം 50 രൂപയാ? എനിക്ക് മനസ്സിലാകുന്നില്ല.
0: മനസ്സിലാക്കി തരാം. ഞാൻ പ്രസവിച്ച നമ്മുടെ കുഞ്ഞ് പെണ്ണോ ആണോ?
1: അതാ പെണ്ണ്.
0: എന്നിട്ട് എന്ത് സംഭവിച്ചു?
1: നുണുങ്ങ് കസവ് നേരിയത് വാങ്ങിച്ചു കൊണ്ടുവന്ന് കുഞ്ഞുമോളെ ഉടുപ്പിച്ചു. നാണം മറയ്ക്ക, സദാചാരം വേണ്ടേ?
0: ഒരു സദാചാര ബോധക്കാരിറങ്ങിയിരിക്കുന്നു. എല്ലാ സദാചാരക്കാരും ഇങ്ങനെ തന്നെ ജനിച്ചത്. അത് ശരി തന്നെയാണ്. എനിക്ക് എന്റെ തങ്ക മോതിരവും 50 രൂപയും ഇപ്പൊ കിട്ടണം.
1: എടീ, പന്തയത്തിൽ ആര് ജയിച്ചു? പ്രസവത്തിന് മുമ്പ് എന്തായിരുന്നു നിന്റെ പാട്ട്, ഓർമ്മയുണ്ടോ? ആദ്യത്തെ കൺമണി ആണായിരിക്കണം അവൻ അച്ഛനെ പോലെ ഇരിക്കണം എന്ന് നീ പാടുമ്പോ ഞാൻ എന്ത് പാടി?
0: എന്ത് പാടി?
1: ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം അവൾ അമ്മയെ പോലെ ഇരിക്കണം. ആ ഡ്യുവറ്റ് നീ ആണെന്നും ഞാൻ പെണ്ണെന്നും പറഞ്ഞേ.
0: ഒരു പുളുങ്കൂസ് ഡ്യുവറ്റും കൊണ്ട് വന്നിരിക്കുന്നു സാക്ഷിയായിട്ട്.
1: എന്നാ വേറെ ന്യായം? ഈ പ്രസവ വേദന എന്ന് പറയുന്നത് ഒരു ഉഗ്ര സംഭവമാണ്. വേദനയുടെ ഭൂമി ഉലുക്കവും കൊടുങ്കാറ്റും പരിഭ്രമത്തിന്റെ ഇടിവാളി വീശലും പേമാരിയും. ഈ ഘോരമായ സംഭവത്തിനിടയ്ക്ക് പെണ്ണുങ്ങൾ പലതും മറക്കും. നീ അങ്ങനെ മറന്നുപോയി. നിനക്ക് സാക്ഷികളാരുമില്ല, നമ്മളൊന്നും എഴുതി കൈമാറിയിട്ടുമില്ല. നീ എന്തൊക്കെയാണ് ഈ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? ഇതാണോ സ്ത്രീധർമ്മം?
0: അപ്പോഴങ്ങനായിരുന്നു.
1: പിന്നല്ലാതെ ഈ പുളിമാങ്ങാ തിന്നണമെന്ന് കുറച്ചു ദിവസമായിട്ട് നിനക്ക് ആഗ്രഹമില്ലായിരുന്ന ഈ സീസൺ അല്ലെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്, ടൊമാറ്റ, മുന്തിരി, ആപ്പിള്, കൈതച്ചക്ക, ഓറഞ്ച്, സാത്തുക്കുടി, ഈന്തപ്പഴം, ആലുവ.
2: ഏയ് ഗുരു, ഇവിടെ ഉണ്ടോ?
3: ബഷീറേ, പകയൻ ഇവിടെ ഇല്ലേ?
1: ഓ, അത് അവന്മാരാണ്, പന്തയം വെച്ച ഹിന്ദുക്കള്. എടീ, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേരി. നാസർ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഈജിപ്തി വരെ പോയെന്ന് പറഞ്ഞേരി. അല്ലെങ്കിൽ ചുമ്മാ തൃപ്പൂണിത്തറ വരെ പോയെന്ന് പറഞ്ഞാലും മതി.
2: ഞങ്ങൾ അകത്തേക്ക് വരികയാണ്.
3: തള്ളയായും കുഞ്ഞിനെയും ഞങ്ങൾക്കൊന്ന് കാണണം.
1: ഒരു മുസ്ലിം സ്ത്രീ പ്രസവിച്ച് കിടക്കുന്നിടത്തേക്ക് ഹിന്ദുക്കൾ വരികയോ? വരാൻ പാടില്ലെന്ന് വിലക്കടി.
2: ഞങ്ങൾ വന്നല്ലോ.
3: ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ വന്നതാ.
2: കുഞ്ഞാണോ പെണ്ണോ?
0: പെണ്ണാ.
3: ആ, ഇത് പെൺകുഞ്ഞു തന്നെ.
2: മോക്കെന്താ പേരിട്ടിരിക്കുന്നത്?
0: രാജകുമാരി എന്നുള്ള അർത്ഥമാണെന്ന് തോന്നുന്നു. ഷാഹിന.
2: പെണ്ണു തന്നെ ആണല്ലോ.
0: എന്താ സംശയം?
2: പ്രസവിച്ചത് ആൺകുഞ്ഞാണെന്നാ ബഷീർ പറഞ്ഞത്.
3: പന്തയം വെച്ച 50 രൂപയും പഴയ മേടിച്ചു.
0: എന്നാ ആ മോതിരം കണ്ടോ അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്നത്?
3: കണ്ടു.
0: അതെന്താ?
3: രാജകീയ മോതിരം.
0: അതാരുടെ കയ്യിൽ കിടന്നതാണെന്നറിയാമോ?
2: അശോകന്റെയോ അക്ബറിന്റെയോ അതോ ഹറൂൺ അൽ റഷീദിന്റെയോ?
0: എന്റെ വിരലിൽ കിടന്ന മോതിരമാ അത്, തങ്കമോതിരം. എന്റെ ഉമ്മച്ചീടെ ഉമ്മച്ചീടെ ഉമ്മച്ചീടെ ഉമ്മച്ചീടെ തന്തപ്പടി ഒരു രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. അതിന് സമ്മാനമായി പലതും കൊടുത്ത കൂട്ടത്തിലുള്ളതാ ആ മോതിരം.
3: അതെങ്ങനെ ബഷീറിന്റെ കയ്യിൽ വന്നു?
0: ഒരു ചെറിയ പന്തയം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ആൺകുഞ്ഞാണെങ്കിൽ മോതിരം ഊരി കൊടുക്കണം, പെൺകുഞ്ഞാണെങ്കിൽ എനിക്ക് 50 രൂപ തരണം. പ്രസവം കഴിഞ്ഞ ഉടനെ വന്ന് മോതിരം എന്റെ വെല്ലിൽ നിന്ന് വലിച്ചൂരി എടുക്കുമ്പം ഞാൻ മന്ദഹസിച്ച്.
1: എടി നൊണച്ചി, നീ മന്ദഹസിച്ചില്ല, അറിഞ്ഞു പോയില്ല, വിയർത്തു കുളിച്ച് തളർന്നു കിടക്കുകയായിരുന്നു.
0: മനസ്സുകൊണ്ട് എനിക്ക് മന്ദഹസിക്കാൻ പാടില്ലേ?
1: എന്നാ ധർമ്മക്കണക്കിന് ഇതാ പിടിച്ച ഒരു ഉപദേശം, സ്ത്രീജനങ്ങളോട് ഒരിക്കലും തർക്കിക്കരുത്.
2: സന്തോഷം.
1: അതിനിടെ വാങ്ങിക്കൊണ്ടുവന്ന നേന്ത്രപ്പുഴും ആപ്പിളും ഒക്കെ വീരന്മാർ അകത്താക്കി കളഞ്ഞല്ല, പുല്ലുവായ ചുവരോട് അടുപ്പിച്ചു വെച്ച് വിശ്രമമായ രണ്ടുപേരും കിടന്ന. എന്താ ഭാവം?
2: സത്യാഗ്രഹം. പന്തയത്തുക തിരിച്ചു തരും വരെ നിരാഹാര വ്രതം.
3: ആ, നല്ല ഇറച്ചി വറുത്തതിന്റെ മണം അടിക്കുന്നല്ലോ.
1: ഡീ, ആ കയറി പിടിച്ച് ഒന്ന് രണ്ട് വലി നീ അങ്ങ് വലിക്കി. അടുക്കളയിലേക്ക് സിഗ്നൽ കൊടു. അരപ്പത്തിരി ഓരോ കഷണം ഇറച്ചിയും കൊടുക്കാൻ പറയി. കേസെല്ലാം തീർന്ന്. 5 രൂപ വീതം നായന്മാർക്കും 4 രൂപ തീയർക്കും കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു.
2: അത് കൊള്ളാം. തീയർക്ക് 1/2 രൂപ കുറവ്, അത് ന്യായം.
3: തീയന്മാരായ ഞങ്ങൾക്ക് മുസ്ലിം നന്ദപ്പിടി തരേണ്ടുന്ന രൂപ 40.
2: പണ്ട് കൊല്ലും കൊലയും ഉണ്ടായിരുന്നവരാ ഞങ്ങള്. എങ്കിലും നായന്മാരായ ഞങ്ങൾക്ക് മുസ്ലിം നന്ദപ്പെടി തരേണ്ടുന്ന

0: രൂപ 60 പലിശ ഇനത്തിൽ വയറ് നിറയെ പത്തിരിയും ഇറച്ചി.
1: അപ്പോ ഷാഹിന മോളുടെ തന്തപ്പടി എനിക്ക് തരേണ്ടത് ഒരു തങ്കമോതിരവും രൂപ 50.
0: സമ്മതിച്ച് സമ്മതിച്ച്, നിങ്ങളെല്ലാം കൂടി ബഹളം കൂട്ടാതെ. അങ്ങനെ നമ്മുടെ വേളിയും ഹിന്ദുക്കളും ജയിച്ചു. അവരുടെ അധ്യക്ഷതയിൽ വേളിക്ക് നമ്മൾ തങ്കമോതിരവും 50 രൂപയും കൊടുത്തു. എല്ലാരും അവരവരുടെ പാട്ടിന് പോയി കഴിഞ്ഞപ്പോ ഞങ്ങള് മാത്രമായി.
1: ഇങ്ങോട്ട് നോക്കി, തങ്കമോതിരം വെറുതെ ഇടാൻ വേണോ?
0: വേണ്ട. ശരിയാണ് മോളെ, ശരിയാണ്.
1: മോൾ എന്താണ് പറയുന്നത്?
0: ദൈവം ഉണ്ടെന്ന്. ദൈവാനുഗ്രഹം ഉള്ളവരെ വല്ലവർക്കും തോൽപ്പിക്കാൻ കഴിയുമോ? മറ്റൊരിക്കൽ ഞാൻ ചോദിച്ചു. എടി രൊക്കം പണം.

0: വേണ്ട.
1: ശരിയാണ് മോളെ, ശരിയാണ്.
2: മോൾ എന്താണ് പറയുന്നത്?
1: ദൈവമുണ്ടെന്ന്. ദൈവാനുഗ്രഹം ഉള്ളവരെ വല്ലവർക്കും തോൽപ്പിക്കാൻ കഴിയുമോ? മറ്റൊരിക്കൽ ഞാൻ ചോദിച്ചു, എടി രൊക്കം പണം, നിന്റെ ആ പഴഞ്ച മോതിരത്തിന് എന്ത് തരണം?
2: 101 രൂപ.
1: ശരി, മന്ദഹാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മോതിരം ഉരിക്കോ. ഇന്നാ പണം.
2: ഇന്നാ മോതിരം,
1: തങ്ക മോതിരം, സ്റ്റൈൽ. ഇനി നീ കണ്ടോ, വേണ്ടേ ഒരു കുന്നൊട്ട നോട്ട് മോടെ ദേഹത്ത് വെതറാൻ പോവാ.
2: നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നോട്ടുകൾ കുഞ്ഞിന്റെ പുറത്തിടുകയോ?
1: നീ അതെല്ലാം പെറുക്കി എണ്ണി നോക്ക്. 365 രൂപ കാണും.
2: എവിടുന്ന് കിട്ടി ഇത്രയും പണം?
1: ദൈവം തന്ന്. മോടെ പേരിൽ എടുത്ത ലോട്ടറിക്ക് ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ കിട്ടി. ഞാൻ ആ റേഡിയോ വിറ്റ് 475 രൂപ കിട്ടി. കുറേ രൂപയ്ക്ക് ഞാൻ ചായ കുടിച്ച്. ഇപ്പോ ആരാടി ജയിച്ചത്?
2: ഞാൻ.
1: നീയോ?
2: ആ അതെ, ഞാൻ തന്നെ ജയിച്ചത്.
1: എന്നാലേ ആ നൂലിങ്ങള്,
2: നൂലെടുത്ത്
1: ഈ തങ്കമോതിര ഊരി നൂലി കെട്ടാൻ പോവാ.
2: നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? മോതിരം നൂലി കെട്ടിട്ട്
1: പേരുപോലും മൺമറഞ്ഞു പോയ ഹേ രാജാവേ, താങ്കളുടെ ആത്മാവിന് ഞങ്ങൾ നിത്യശാന്തി നേരുന്നു. താങ്കളുടെ അനുഗ്രഹത്തോടെ നിസ്സാരനായ ഈ ഞാൻ ഇതെന്റെ മകളുടെ കഴുത്തിൽ അണിയിക്കാൻ പോവുകയാണ്. മോളെ ഗുരുഗുരു, കാലം കഴിയുമ്പോ ഞാനും എന്റെ പേരും ഇന്നലെയുടെ അനന്തകോടി വർഷങ്ങളിൽ ലയിക്കുമ്പോ ഒരു യുവതി പറയും, എന്റെ ഉമ്മച്ചിയുടെ ഉമ്മച്ചിയുടെ ഉമ്മച്ചിയുടെ കഴുത്തിൽ തന്തപ്പടി കെട്ടിക്കൊടുത്തതാണ് ഈ തങ്കമോതിരം.

നിങ്ങൾ കേട്ടത് തങ്കമോതിരം, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ചെറുകഥയുടെ റേഡിയോ ആവിഷ്കരണം. റേഡിയോ രൂപാന്തരം എം രാജീവ് കുമാർ. പങ്കെടുത്തവർ ആര്യാട് ഗോപാലകൃഷ്ണൻ, എം വേലപ്പൻ, പെരുന്നാട് പ്രഭ, രാജകുമാരി വേണു.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.